0: ഇറക്കുകയും കൊള്ളയാ.
1: What the hell, what you're going to do? What?